ജാനത് മഹാമൂട് കശപേ ഇതന ജാനത് മഹാദേവ കോ കഹത സദാശിവ നിരങ്കാര കാചീനത നഹ ഭവ ആപ് അപ്നീ ബുദ്ധ ഹൈ ജേതീ വർണത ഭിന്ന ഭിന്ന ത്വേ തേതീ തുമരാ ലഖാന ജാഹേ പ്രസാര കഹ ബിദ സജാ പ്രഥമ സംസാര ഏക രൂപ അനൂപ സ്വരൂപ അരങ്ക പയോ രാവ കഹി പൂപ്പ അണ്ഡജ ജേരജ സേതജ കിന്നി ഉത്ഭുജ ഖാന ബഹുര രച ദീനീ കഹും ഫൂല രാജാ ഹവ ബൈഠാ കഹും സിമട പയോ സംക്രിയ കൈഠാ സഗരീ ഷഷ്ടി ദിഖായ അചംഭവ ആദ് ജുഗാദ് സ്വരൂപ സ്വയംഭവ അവ രക്ഷാ മേരീ തും കരോ സിഖ ഉബാര അസിഖ സംഗരോ ദുഷ്ട ജതേ ഉഠവത് ഉത്പാത്ത സകല മലേഷ് കരോ രണകാത്ത ജേ അസ തുജതാവ ശരണി പരേ തിൻകേ ദുഷ്ട ദുഃഖിത ഹവേ മരേ പുരുഖ ജമന പഗ പരേ തിഹാരേ തിൻകേ തും സങ്കട സബടാരേ ജോ കാല കോ ഏക ബാര ത്യഹ ഹൈ താകേ കാല നികട നഹ ഹ രക്ഷാ ഹുഏ തായേ സബ കല്ല ദുഷ്ട അരിഷ്ട ടരേ തത്കല്ല കൃപാ ദിഷ്ടന ജാഹേ നേഹര ഹൌ താകേ താപ തനക മൈ ഹര ഹൌ രദ്ദ സേദ കർമ സബ ഹോയി ദുഷ്ട ശവായേ സകേ ന കോയി ഏക ബാര ജന തുമേ സംഭാരാ കാല ഫാസ്തേ താഹേ ഉഭാരാ ജിന നര നാം തിഹാരോ കഹ ദാർദ ദുഷ്ട ദോഖ തേ രഹ ഖഡ്ഗ കേത മൈ ശരണ തിഹാരി ആഭാദലേ ഉബാരി സർവ ഠാവര മോഹ സഹായി ദുഷ്ട ദോഖ തേ ലേഹോ ബചായി കൃപാ കരീ ഹം പ്ര ജഗ മാത ഗ്രന്ഥ കരാ പൂർണ സുഭ രാത്ത കേലവിഘ സകല ദേഹേ കോ ഹർത്ത ദുഷ്ട ദുഃഖിയനു കോശായ കർത്ത ശ്രീയ സ്തുജപ്പ ഹേ ദയാല്ല പൂർണ കരാ ഗ്രന്ഥത കല്ല മന വാഞ്ചത ഫല പാവ സോയി ദുഃഖനാഥ സേ ബേയാപത കോയി അടല്ല സുനേ ഗുംജോ ജാഹേ സുരസന പാവൈ സുനേ മൂർച്ഛത ലായേ ചതുർത്ഥ ആവൈ ദുഃഖ ദർദ ഭവ നികട്നാഥ നര കേ രഹ ഉജോ യാക്കി ഏക ബാര ചാപൈ കോ കഹ ചാപൈ സമ്പത് സത്ര സഹസ പണിജ അർദ്ധ സഹസ്മന് തേന കഹിജ ഭാദ്രവ സുധിയഷ്ടമീ രവവാര തീര സദർവ ഗ്രന്ഥ സുധാര ഇത് ശ്രീ ചരിത്രോപഖ്യാനേ ത്രിഹാ ചരിത്രേ മന്ത്രി ഭൂപ സംവാദേ 405 ചരിത്ര സമാപതം.